0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ വർക്കല സി എസ് ജയറാം പാടിയ കൃതികൾ കേൾക്കാം. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. ആദ്യം വിഘ്നേശ്വര ശുഭകാരക എന്ന കൃതി കേൾക്കാം. രാഗം ആരഭി, രൂപകതാളം തുളസീവനം, രചിച്ചത്.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic Classical Vocal Recital by Shri Varkala C.S. Jayaram. He is accompanied on the violin by Shrimati A.L. Manjula Rajesh and on the mridangam by Shri Nanjil A.R. Arul. He begins his Carnatic Classical Vocal Recital with a composition of Tulasivanam, Vigneshwara Shubhakaraga. In the rag, Arabi set to Rubakathal.

0: അടുത്തതായി തോടി രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ശ്രീകൃഷ്ണം ഭജമാനസ എന്ന കൃതി കേൾക്കാം. ആദ്യ താളം.
1: Continuing his Carnatic classical vocal recital, he will now present a composition of Muthuswami Dikshidhar, Shri Krishnam Bhajamanasa, in the rag Todi, set to Adithal.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ വർക്കല CS ജയറാം പാടിയ കൃതികൾ. ശ്രീമതി AL മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ നാഞ്ചിൽ AR അരുൾ മൃദംഗം. അവസാനമായി മാനസ സഞ്ചരരെ എന്ന കൃതി കേൾക്കാം. രാഗം സാമ, ആദിതാളം സദാശിവ ബ്രഹ്മേന്ദ്രർ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by Shri Varkala C.S. Jayaram. He is accompanied on the violin by Shrimati A.L. Manjula Rajesh and on the mridangam by Shri Nanchil A.R. Arul. Shri Varkala C.S. Jayaram concludes his Carnatic Classical Vocal Recital with a composition of Sadashiv Brahminder, Manasa Sanjarare. In the rag, Sama, set to Aditaal.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ വർക്കല സി എസ് ജയറാം പാടിയ കൃതികൾ. ശ്രീമതി എ എൽ മഞ്ജുല രാജേഷ് വയലിൻ, ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ ബൈ ശ്രീ വർക്കല സി എസ് ജയറാം. Accompanying our test were Shrimati A.L. Manjula Rajesh on the violin and Shri Nanjil A.R. Arul on the mridangam. This program was brought to you by Akashwani Tiruvananthapuram for Ragam 24/7 DTH, anytime Indian music.
0: Ini laya vinyasam kelkam. Mavelikara N. Krishnakutty Nayar mridangathil vaichathu. Aadi thalam oru kala chaukam samam. Kooda khadam vaichathu തിരുവനന്തപുരം വി കാർത്തികേയൻ.
1: ലിസൺ ടു ലൈവ് വിന്യാസം പ്രസന്റഡ് ഓൺ ദ മൃദംഗം ബൈ മാവേലിക്കര എൻ കൃഷ്ണൻകുട്ടി നായർ. ദേവർ അക്കമ്പനീഡ് ഓൺ ദ ഘട്ടം ബൈ തിരുവനന്തപുരം വി കാർത്തികേയൻ. ലിസൺ ടു ആദി താൾ ഒരു കള ചൗക്കം സമം.

0: മാവേലിക്കര എൻ കൃഷ്ണൻകുട്ടി നായർ മൃദംഗത്തിൽ വായിച്ച ലയവിന്യാസമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. കൂടെ ഘടം വായിച്ചത് തിരുവനന്തപുരം വി കാർത്തികേയൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു ലൈവ് വിന്യാസം പ്രസന്റഡ് ഓൺ ദ മൃദംഗം ബൈ മാവേലിക്കര ആൻഡ് കൃഷ്ണൻകുട്ടി നായർ. ദ വർ അക്കമ്പനീഡ് ഓൺ ദ ഘട്ടം ബൈ തിരുവനന്തപുരം വി കാർത്തികേയൻ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, anytime, Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഡോക്ടർ പി ധന്യ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ മാവേലിക്കര ആർ ബാലചന്ദ്രൻ മൃദംഗം, ശ്രീ തൊടുപുഴ നടരാജൻ മുഖർശംഖ്. ആദ്യം അഠാണരാഗത്തിൽ ശ്രീ മഹാഗണപതിം ഭജേഹം എന്ന കൃതി കേൾക്കാം. ആദിതാളം ജയചാമരാജ വടയാർ രചിച്ചത്.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic Classical Vocal Recital by Dr. Dhanya P. She is accompanied on the violin by Shrimati A.L. Manjula Rajesh, on the mridangam by Shri Mavelikira R. Balachandran, and on the morsing by Shri Thodupura Nadarajan. She begins a Carnatic Classical Vocal Recital with a composition of Jaya Chamaraja Vodayar, Shri Mahaganapadim Bhajeham, in the rag Athana, set to Adithal.

0: അടുത്തതായി കാനഡ രാഗത്തിൽ വീരഹനുമതേ എന്ന കൃതി കേൾക്കാം. രൂപകതാളം മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചത്.
1: കണ്ടിന്യൂയിങ് എ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ, ഷിബല പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, വീരഹനുമതേ. ഇന്ന് രാഗ് കാനഡ സെറ്റ് ടു രൂപകതാൾ.

0: ഇനി സിംഹേന്ദ്ര മധ്യമം രാഗത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച രാമ രാമ ഗുണസീമ എന്ന കൃതി കേൾക്കാം ആദ്യ താളം.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, രാമ രാമ ഗുണസീമ. ഇൻ ദ രാഗ് സിംഹേന്ദ്ര മധ്യമം സെറ്റ് ടു ആദിതാൾ.

രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ പി ധന്യ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ മാവേലിക്കര ആർ ബാലചന്ദ്രൻ മൃദംഗം, ശ്രീ തൊടുപുഴ നടരാജൻ മുഖർശംഖ്. ഇനി ഗരുഡധ്വനി രാഗത്തിൽ തത്വമെരുക തരമ എന്ന കൃതി കേൾക്കാം. രൂപകതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.

0: അടുത്തതായി ബിഹാഗ് രാഗത്തിൽ ഗോപാലകൃഷ്ണ ഭാരതി രചിച്ച ഇരക്കം വരാമൽ എന്ന കൃതി കേൾക്കാം. രൂപകതാളം.
1: ലിസൺ ടു അ കോമ്പോസിഷൻ ഓഫ് ഗോപാലകൃഷ്ണ ഭാരതി, ഇരക്കം വരാമൽ. ഇൻ ദ രാഗ് ബിഹാഗ് സെറ്റ് ടു രൂപകതാൾ.

0: അവസാനമായി ചന്ദ്രകോൺസ് രാഗത്തിൽ മനുകരിമോഹത് എന്നാരംഭിക്കുന്ന കബീർദാസ് ഭജൻ കേൾക്കാം. ആദ്യ താളം
1: ഡോക്ടർ ധന്യാപി കൺക്ലൂഡ്സ് എ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ വിത്ത് എ ഭജൻ ഓഫ് കബീർദാസ് മനകരമോഹത് ഇൻ ദ രാഗ് ചന്ദ്രകോൺസ് സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ പി ധന്യ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ മാവേലിക്കര ആർ ബാലചന്ദ്രൻ മൃദംഗം, ശ്രീ തൊടുപുഴ നടരാജൻ മുഖർശംഖ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ ബൈ ഡോക്ടർ ധന്യ പി. അക്കമ്പനിങ് ആർട്ടിസ്റ്റ് വർ ശ്രീമതി എ എൽ മഞ്ജുല രാജേഷ് ഓൺ ദ വയലിൻ, ശ്രീ മാവേലിക്കര ആർ ബാലചന്ദ്രൻ ഓൺ ദ മൃദംഗം, ആൻഡ് ശ്രീ തൊടുപുഴ നടരാജൻ ഓൺ ദ മോർസിംഗ്. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം ഫൊരാഗം 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: എറണാകുളം എം എസ് ജയലക്ഷ്മിയുടെ സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, കലാമണ്ഡലം പി കൃഷ്ണകുമാർ മൃദംഗം. Now we bring you a vocal recital by Ernakulam MS Jayalakshmi. She is accompanied by CS Anurup on violin and Kalamandalam P Krishnakumar on mridangam. Mare Kodi Sundari Bahudari Ragam Aditalam GN Balasubramaniathinte kriti. First item of this concert is Mare Kodi Sundari in Raga Bahudari, set to Aditala, composed by GN Balasubramaniam.

കല്യാണി രാഗത്തിൽ ഭജരേ എന്നാരംഭിക്കുന്ന ദീക്ഷിതർ കൃതി മിശ്ര ചാപ്പുതാളം. നെക്സ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ഭജരേ ഇൻ രാഗ കല്യാണി സെറ്റ് ടു മിശ്ര ചാപ്പുതാള കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ.

എറണാകുളം എം എസ് ജയലക്ഷ്മിയുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സി എസ് അനുരൂപ് വയലിൻ, കലാമണ്ഡലം പി കൃഷ്ണകുമാർ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ എറണാകുളം എം എസ് ജയലക്ഷ്മി. ഷീസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കലാമണ്ഡലം പി കൃഷ്ണകുമാർ ഓൺ മൃദംഗം.

അടിമലരിണ തന്നെ. മുഖാരി രാഗത്തിൽ കെ സി കേശവപിള്ളയുടെ കൃതി ആദിതാളം. ഷി കണ്ടിന്യൂസ് ഹർ റിസൈറ്റൽ വിത്ത് കെ സി കേശവപിള്ളാസ് കൃതി അടിമലരിണ തന്നെ ഇൻ രാഗ മുഖാരി സെറ്റു ആദിതാളം.

കരുണ ചെയ്യുവാൻ എന്തു താമസം. യദുകുല കാമ്പോജിരാഗത്തിൽ ഇരയിമ്മൻ തമ്പിയുടെ കൃതി ആദിതാളം. നെക്സ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഇസ് കരുണ ചെയ്യുവാൻ എന്തു താമസം, കമ്പോസ്ഡ് ബൈ ഇരയിമ്മൻ തമ്പി ഇൻ യദുകുല കാമ്പോജിരാഗ സെറ്റു ആദിതാളം.

മായ ഗോപബാല കാപ്പി രാഗത്തിൽ കെ സി കേശവപിള്ളയുടെ കൃതി ആദിതാളം. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഇസ് മായ ഗോപബാല ഇൻ രാഗ കാപ്പി സെറ്റ് ടു ആദിതാള കമ്പോസ്ഡ് ബൈ കെ സി കേശവപിള്ളൈ.

എറണാകുളം MS ജയലക്ഷ്മിയുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടത്. CS അനുരൂപ് വയലിൻ, കലാമണ്ഡലം P കൃഷ്ണകുമാർ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ എറണാകുളം MS ജയലക്ഷ്മി. ഷീ വാസ് അക്കമ്പനീഡ് ബൈ CS അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കലാമണ്ഡലം P കൃഷ്ണകുമാർ ഓൺ മൃദംഗം. രാഗം DTH ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was the contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, anytime Indian music.